0: വൈറൽ വൈബ്. വൈറൽ വൈബ്.
1: വൈറൽ വൈബ് വിശോകാദം മിഹിമനാദനെ ദാസ് നവാനവനാഹരണൊക്കെ ലൈവ് ആക്ഷൻ ഫിലിം അലാദീൻ കാഹിമനെ സ്പീച്ച്ലെസ് മിലവ.

0: വൈറൽ വൈബ്. വൈറൽ വൈബ്.
1: നുവദിയയ്ക്ക് മെഗാഹെർട്സ് ദിവൈ എഫ് എമ്മും മികഡിക കുടിയമ്മിഗെന്താനേ വൈറൽ വൈബ്. മെ ഹഫ്താഗ ഷോയായക്കു കുടിയമ്മിഗെതാനേ ആളുകൺ സൈക്ക്. എക്കി പ്ലാറ്റ്ഫോം തൗക എക്കി ദുവസ്വറു വൈറൽ വെഫാവാ ലവതക ബലാല നുവദിഹ എക്കെ മെഗാഹെർട്സ് ദിവൈ എഫ് എമ്മും ഗെനസ്തേ വൈറൽ വൈബ് മിഷോക ദെ മിഹിമനാദനി ദ ആ ചീസ് ഗെലവേ.

0: വൈറൽ വൈബ്. വൈറൽ വൈബ്.
1: Viral vibe mi shoga dingo ti vas vara igemu lave. How far I'll go?

0: ഗ്രാജുവേറ്റ് വെഗെ ദേമി ഹുൻ ദേതന ദിയാ ദെങ്ങണ്ണല്ല വെക്കി
1: ബേഹയാവേ
0: പെഹലാ പെഹലാ പ്യാർ
1: ഐ സേ
0: ഓ ഓ പ്ലീസ്.